അനന്ത ചീട്ടിയത്തെ കുഞ്ചര സുല്ലാസ പ്രകൃപാദിഷ്കർ ഫുല്ലാസന്തം ദുഃഖായത്തെ ദുഃഖീ സുഖപായ സാധനകേ സുഖി ഏകേകി പീർവ ജന്ന കടകടുകി പടപടുകി ജന്ന ജപത് കര കരാകര താര പ്രജാ തർത്തപദേഹ അപാര ജപ ആകർ കർത്തോ കബൂ തുമ്മേ മിൽതേ തര സബ ഹൂ ജേത്തെ ബദൻ സൃഷ്ടി സബ താരേ ആപ ആപണി ബൂജ ഉചാരേ തും സബ ഹീതേ രഹത്.

ശ്ലോക ഫിരുത്ത് ഫിരുത്ത് പ്രഭായ പറയാത്ത അവസരനായ നാനക്കീ പ്രവേനത്തി അപ്പണി ഭഗതി ലായ അഷ്ടപതി ജാചക ജന ജാചെ പ്രവധാന കർ കൃപാ ദേവഹരനാം സാജന കീ മംഗോ ദുഹുർ പാർ ബ്രഹ്മരി സർദാപൂരി

ഭഗവാന് സർബ് ബൈകുണ്ഠ മുക്ത മോഹ പായ നിമുഖ ഹർ കെ ഗുണ ഗായ അനുഗ്രാജ ഭോഗ ബഡയായി ഹര കെ നാമ കീ കഥ മണ പായ ബഹു ഭോജന കാപ്ര സംഗീത രസന ജപതി ഹർ ഹർ നീത ഫലീ